കാരവോ കവിതൽപ്പനേ കാണുക ചെലുവിനോ രവിവർമ്മന കുഞ്ചദ പലേ പലേ സാകാരവോ.